0: അപ്പേ ഓനയ പാടെ ഷോർട്ടി വാസ്കു ടിവി ബോക്കര ഇടേവ് നിക്കേ ഹതാർമ സൗത
1: കൊച്ചേ ബരി ലൈലെ വാസ്കു ടിവി ബോക്കനി ഭിത്തി ആസ്നെ ടിവി ബിബ്യോ അനി ബനൗന ജന ലാഗേ കൊടി ബനൗനെ പുക്ക ഉലട്ട ഓയിന
0: അപ്പേ ഓനയ പാടെ ഷോർട്ടി വാസ്കു ടിവി ബോക്കര ഇടേവ് നിക്കേ